0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ചനി തോടി എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹരി കാംബോജി ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by H. Ramachandra Shastrigal. He is accompanied on the violin by Dr. Chalakudi Narayana Swami and on the mridangam by Dr. T.K. Murthy. Listen to the compositions of Saint Thyagaraja. He begins his flute recital with a composition, Chani Thodi. In the ragam, Hari Kamboji, set to Adi Thalam.

0: ചനി തോടി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ചനി തോടി. എന്ത് രാഗം? ഹരികാംബോജി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി മനോഹരി രാഗത്തിൽ പരിതാപമോ എന്നാരംഭിക്കുന്നു രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ പരിതാപമോ. എന്ത് രാഗം? മനോഹരി, സെറ്റ് ടു രൂപകതാളം.

0: മനോഹരി രാഗത്തിൽ പരിതാപമോ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ പരിതാപമോ എന്ന രാഗം മനോഹരി. സെറ്റ് രൂപകതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി. മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഇനി ക്ഷീരസാഗര എന്നാരംഭിക്കുന്നു രാഗം ദേവഗാന്ധാരി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a flute recital by H. Ramachandra Shastrigal. He is accompanied on the violin by Dr. Chalakudi Narayana Swami and on the mridangam by Dr. T. K. Murthy. Now listen to the composition Kshira Sagara. In the Ragam, Deva Gandhari. Set to Aditalam.

0: ക്ഷീരസാഗര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവഗാന്ധാരി. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ക്ഷീരസാഗര ഇൻ ദ രാഗം ദേവഗാന്ധാരി സെറ്റ് ആദിതാളം.
0: അവസാനമായി മനസ്സു സ്വാധീനമോ എന്ന് തുടങ്ങുന്നു രാഗം ശങ്കരാഭരണം. മിശ്ര ചാപ്പുതാളം.
1: എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ കൺക്ലൂഡ്സ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ മനസ്സു സ്വാധീനമോ ഇൻ ദ രാഗം ശങ്കരാഭരണം സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.

0: മനസ്സു സ്വാധീനമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, മിശ്ര ചാപ്പുതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ മനസ്സു സ്വാധീനമോ എന്ന രാഗം ശങ്കരാഭരണം, സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.
0: ഇതുവരെ കേട്ടത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജ സ്വാമികൾ കൃതികൾ. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണ സ്വാമി. മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ. Accompanying artist were Dr. Chalakudi Narayana Swami on the violin and Dr. T.K. Murthy on the mridangam. This program was contributed by All India Radio, Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijay Shri Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aaphogi Ragam, Khanda Chapatalam, N.S. Ramachandran Dikriti. First item of this concert is in Raga Aaphogi, Shri Mahaganapati. Set to Khanda Chapatala, N.S. Ramachandra Kriti.

ഇഹപരസുഖം വാചസ്പതിരാഗം രൂപകതാളം കോടീശ്വര അയ്യർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇഹപരസുഖം എൻ രാഗ വാചസ്പതി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ കോടീശ്വര അയ്യർ.

നാമശ്രവണ സുഖം, യമുനാ കല്യാണി രാഗം, ആദിതാളം, തുളസീവനം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നാമശ്രവണ സുഖം ഇൻ രാഗ യമുനാ കല്യാണി, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ തുളസീവനം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയ് ശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷി വാസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.